ഹല്ലേലൂയ. അവരെ തന്നുവിട്ടാൽ പിതാവാകിയ ദൈവം തന്നുടേ ഒരേ പേരാണ് കുമാരനാകിയ യേശുവയെ നമുക്കാക തന്നുവിട്ടാൽ അവരെ തന്നവർ അവരോടുകൂടെ മറ്റ എല്ലാവറ്റിയും നമുക്ക് അറിയാതിരുപ്പത് എപ്പടി ഇന്ന് കാലവേളയിൽ അപ്പടിയേ ദൈവസമൂഹത്തിൽ മുഴന്താൽ പടിയിട്ട് എന്നെ പാക്കുറപ്പ ഉങ്ങൾക്ക് അവളോ ആസപ്പ എന്നെ സ്വന്തം കൊണ്ട ദൈവമേ ഉങ്ങളെ മനതാരപ്പോറ്റുകരോ ഉങ്ങളവായാര വാഴ്ത്തുകരോ.

0: മാറിടും,
1: അത് ജപവീടായി മാറിടും എന്ന് ചൊല്ലി അന്ന് കൃപാസനപതിയ ആരാധിക്ക കൂടി വന്നിരിക്കോ. അവർ കൃപാസനപതി, അവർ മുത്തൊഴിലോൻ, അവർ സർവലോകാധിപൻ, സർവത്തെയും പടൈത്തവൻ, സന്തോഷം.